ആകാശവാണി മധുരൈ വാണി ഇന്ന് കേട്ടിട്ടുള്ള എനിക്ക് പിടിച്ച പാടൽ. എസ് ജാനകി അമ്മ അവരുടെ കുറഞ്ഞ ഒളിക്കുന്ന ഒവ്വൊരു പാട്ടുക്കും ഓരോ ഉയർന്നത്. കാവലും നിന്നെ തായും അരവണയ്പ് പിരിവും വലി മകിഴ്ചിയും ഉത്സാഹം അഭിനയ എല്ലാ പാടലുകൾക്കും അന്ന പാടലുകളിൽ ഉള്ള ഒവ്വൊരു വരികൾക്കും ഉയർക്കൊടുത്തവർ എസ് ജാനകി അമ്മ.